0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നാടൻ ന്യായത്തിൽ പറഞ്ഞാൽ, കടൽ ആസ്വദിക്കണമെങ്കിൽ എന്തു വേണം? കടലിനടുത്തേക്ക് പോകണം. പുഴ ആസ്വദിക്കണമെങ്കിൽ എന്തു വേണം? പുഴയുടെ തീരത്ത് പോയിരിക്കണം. ചിലപ്പോൾ പുഴയിലൂടെ സഞ്ചരിക്കണം. ചിലപ്പോൾ നമ്മുടെ പാദങ്ങളോ നമ്മുടെ വിരലുകളോ ഒഴുകുന്ന തണുത്ത വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ ആ പുഴയുടെ സാന്നിധ്യം നാം അറിയും. പുഴയറിയാൻ കിടക്കയിൽ കിടന്ന് മനുഷ്യർക്കാവില്ല. ചിലപ്പോൾ സ്വപ്നം കാണാൻ പറ്റും. ആ സ്വപ്നങ്ങൾ അപൂർണതയോടെ ആസ്വദിക്കാൻ കഴിഞ്ഞെന്നും വരും. പക്ഷെ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അതറിയുമ്പോൾ, അതിൻ്റെ സാമീപ്യത്തിലുണ്ടാകുന്ന സുഖവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്.

യഥാർത്ഥത്തിൽ സ്നേഹം അനുഭവിക്കണമെങ്കിൽ സ്നേഹത്തിനോടടുത്തേക്ക് നാം ചെല്ലാനാകണം. സ്നേഹത്തിനോടടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാനാകണം. അകലെ നിന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മലീമസമായ പലതും വാരിയെറിഞ്ഞിട്ട് സ്നേഹം അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന വിഡ്ഢിയെ എന്തു വിളിക്കാനാണ്? സ്നേഹം അനുഭവിക്കാൻ ആ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയണം. ആ സ്നേഹത്തിൻ്റെ സാമീപ്യത്തിലാണ് അതിൻ്റെ സാന്നിധ്യവും അതിൻ്റെ സന്തോഷവും നാം അറിയുന്നത്. അകലെ നിന്ന് മുൻവിധിയോടെ ചിലതൊക്കെ പറഞ്ഞുകൂട്ടി, ചിലതൊക്കെ ചിന്തിച്ചുകൂട്ടി, എന്തെല്ലാമോ കാട്ടിക്കൂട്ടിയൊക്കെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മക്കളൊക്കെ പലതും സ്വയം നാശകരമായി ചെയ്തു കഴിയുമ്പോൾ രക്ഷകർത്താക്കൾ പറഞ്ഞു കരയുന്ന ഒരു വാക്കുണ്ട്, എന്റെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞില്ല. അവളുടെ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മളും പോയില്ല, നമ്മളുടെ സ്നേഹത്തിനടുത്തേക്ക് അവളും എത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്നേഹത്തിൻ്റെ തീരത്തേക്ക് ചേർത്തടുക്കുമ്പോഴാണ് സ്നേഹം കൂടുതൽ മനോഹരമാകുന്നത്. അതിനുവേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നത് സന്തോഷകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോടെ ലാൻഡിംഗ് മാറ്റിവച്ച് വട്ടമിട്ട് പറക്കാൻ നിർദ്ദേശിച്ചതിനിടെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൃത്യമായ നികുതി ഭരണത്തിലൂടെയും ഖജനാവിന്റെ ചോർച്ച തടഞ്ഞും ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്നും കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന് ലക്ഷ്യമെന്നും VD സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 241 ഷിഗെല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും 7 പേർ രോഗം ബാധിച്ച് മരിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്കു കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 വയസ്സിന് താഴെ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 5 വയസ്സിന് താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തൃശൂർ ഇഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങൾക്ക് കൃത്യമായ നയങ്ങളുണ്ടെന്നും മെന്റർ ടീച്ചർമാരുടെ വിജ്ഞാപനവും നടപടികളും PSC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 June 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും June 25 സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും നടന്നു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MVജിൻ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാന്റിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഗോളിന് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഗോളിന് ഖത്തറിനെയും സ്വിറ്റ്സർലാന്റ് ഒന്നിനെതിരെ രണ്ടു ഗോളിന് കാനഡയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് എ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയയും മെക്സിക്കോ ചെക്കിയെയും നേരിടുകയാണ്. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കടുത്ത പോരാട്ടത്തിൽ സഹ ആതിഥരായ കാനഡയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മറികടന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് ഒന്നാം സ്ഥാനത്തോടുകൂടി നോക്കൌട്ട് റൌണ്ടിലെത്തി. മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റുമായി സ്വിറ്റ്സർലൻഡ് മുന്നേറിയപ്പോൾ നാല് പോയിന്റുമായി കാനഡ റൌണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളം നിറഞ്ഞ മത്സരത്തിൽ രണ്ടാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി നാല് പോയിന്റോടെ ബോസ്നിയയും നോക്കൌട്ട് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസിന് ഇരട്ടഗോൾ മികവിൽ സ്കോട്ട്ലൻഡർ തകർത്ത് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും നിറഞ്ഞ മറ്റൊരു ആവേശ പോരിൽ ഹെയ്തിയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് മറികടന്ന് സി ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തി. ഗ്രൂപ്പുകളിലെ അവസാന റൌണ്ട് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണങ്ങൾക്കാവും ഇനി ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക.
0: ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ്. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടേര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ജൂൺ 25 ആയി. അതായത് ഒരു മാസം താണ്ട ഇങ്ങനെ ദാ പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വ്യാഴാഴ്ച ദിവസം കൂടിയാണ്. അപ്പം എന്താണല്ലേ, എത്ര പെട്ടെന്നാണല്ലേ ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും പോകുന്നത്. ഇപ്പം 6ാമത്തെ മാസം കഴിഞ്ഞു, ഇനി അടുത്ത വരുന്നത് 7ാമത്തെ മാസമാണ്. ഈ വർഷം തീരാൻ 5 മാസം കൂടിയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വളരെ പെട്ടെന്നാണ് സമയങ്ങൾ നമ്മളൊക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ ചെയ്ത് തീർക്കുക. സമയം ആർക്ക് വേണ്ടിയിട്ടും ഒന്നിനു വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്ന ഒരു വസ്തുവോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് ഒണാട്ടുകര പാസഞ്ചറിലേക്ക് ഇന്നത്തെ ഈ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോഴേക്കും ഒരു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം കേട്ടോ. ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
1: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ, റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. TB മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ US ഡോളറിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുരാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12-ാമത് പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15-ന് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: UK സന്ദർശനവേളയിൽ UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 June 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന 1 വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റു പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026ലാണ്. റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 പേർ മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകടനിരയിൽപ്പെട്ട 4 പേരും മറ്റ് 14 പേരുമാണ് ക്വാറന്റീനിലുള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
3: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including disaster management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
0: അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേരെ കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമാ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റ് മത്സരങ്ങളിൽ ഹെയ്ത്തിയെ 2-4 ഗോളിന് മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തും. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.

0: മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ GOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യമിന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജു സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 6-ാമത്തെ മാസം കഴിയാറ ഈ വർഷത്തിലെ. അപ്പം നമ്മളിങ്ങനെ സമയങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം അതെന്തായിരിക്കും എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ച് പെട്ടെന്ന് തീർക്കാവുന്ന, ഒന്ന് എനിക്ക് ഈ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നാലോചിക്കുന്ന ആ ഒരു കാര്യം എന്താണ്, നിങ്ങൾ അല്ലെങ്കിൽ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഏതാണെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പം ഒരാൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ പറയും, ആ ബില്ലൊന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ അമ്മ പറഞ്ഞ ആ സാധനം പെട്ടെന്ന് പോയി വാങ്ങണം എന്നൊക്കെ. പക്ഷേ ഇതേ ചോദ്യം നമ്മളെയൊക്കെ സഹായിക്കുന്ന നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു AIയോടാണെങ്കിലോ, അതായത് എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡിൽ നമ്മുടെ ഈ നാട്ടിലെ പല ഭാഗത്തു നിന്നായി നമ്മളുടെ മുന്നിലേക്ക് ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ കൊണ്ട് ഒരൊറ്റ സെക്കൻഡിൽ മറുപടി നൽകാനായിട്ട് പറ്റണം എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് നമുക്ക് ഒരു പ്രേമലേഖനം കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നാളത്തെ പരീക്ഷയ്ക്കുള്ള കണക്കിലെ ഫോർമുല പറഞ്ഞു കൊടുക്കണം, വേറൊരാൾക്കാണെങ്കിൽ രാത്രി ചപ്പാത്തിയുടെ കൂടെ കൂട്ടാൻ എളുപ്പമുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പി വേണം. ഇതൊക്കെ ഒരേ സെക്കൻഡിൽ ചെയ്ത് തീർക്കുന്ന ആ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മനുഷ്യർക്കൊരു സമയത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ, അതിലും വലിയ ഒരു ലോഡാണ് എപ്പോഴും ഇങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് കിടക്കുന്നത്. പക്ഷേ ഈ ഓട്ടത്തിനിടയിലും നമുക്ക് സന്തോഷം തരുന്ന കാര്യം ഏതാണെന്നറിയാവും. അതായത് നിങ്ങളെപ്പോലെ റേഡിയോയിലൂടെ നമ്മുടെ ഈ ആളുകളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളുടെ തൊട്ടുമുന്നിലിരിക്കുന്ന ഇങ്ങനെയൊരു മറുപടി പറഞ്ഞു തരാൻ പറ്റുന്ന, ആളുകൾക്ക് മറുപടി തരാൻ പറ്റുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. അപ്പോൾ ഗൈസ്, ഡിജിറ്റൽ ലോകത്തെ തിരക്കുകൾ ഒക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഏതാണ്? അതപ്പം മടിച്ചിരിക്കാതെ വേഗം നമ്മുടെ അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറഞ്ഞു തരാം. 9444-7009912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തരിക കേട്ടോ. അപ്പം എന്താണ്, അപ്പം ചിലർക്ക് ഒരു കാര്യം ഉണ്ടായിരിക്കും. ഇപ്പം ചിലർക്ക് ചില മകളുടെ, മകൻ്റെ അല്ലെങ്കിൽ വിവാഹമായിരിക്കും, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയായിരിക്കും. ചെറുപ്പക്കാർക്കാണെങ്കിൽ അവരുടെ ജോലിയായിരിക്കും. അതേപോലെ തന്നെ അങ്ങനെ ലിസ്റ്റുകളൊക്കെ വന്നു. കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന പോഷൻ എത്രയും പെട്ടെന്നൊന്ന് പഠിച്ച് തീർക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കും. അപ്പം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഏതാണെന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും ഒന്ന് വിളിച്ചേ. അപ്പം ചിലർക്ക് ചില പ്ലാനിങ്സ് ഒക്കെ കാണും. അതായത് ഇന്നടത്തേക്ക് യാത്ര പോകണം, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങണം, ഇച്ചിരി സ്ഥലം വാങ്ങണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അങ്ങനെയൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങൾ കൂട്ടി വെച്ച് നടക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട് അല്ലേ. അപ്പം ആർക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തു വെച്ചൊക്കെ പൈസയൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഇന്നൊരു പ്ലാനിങ്സിന് വേണ്ടിയാണ് ഇങ്ങനെ കാത്തു കെട്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു ആഗ്രഹം നടപ്പിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം? അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യമാണ് അത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം, എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ലിസ്റ്റ് കാണും നമ്മളുടെ ആളുകളുടെ ഇടയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് തീർക്കാനായിട്ട് ഇങ്ങനെ ലിസ്റ്റൊക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കുന്നവരുണ്ടാകും. അപ്പോൾ ആ ലിസ്റ്റുകളൊക്കെ പെട്ടെന്ന് തീർക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇന്നടത്തേക്ക് പോകണം, ട്രാവൽ ചെയ്യേണ്ട പ്ലേസസ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറകെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അപ്പം എന്താണ് നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിങ്ങൾ കരുതി വെച്ചേക്കുന്ന, നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയൂ. വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറഞ്ഞു തരാം. 9444-7009912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിട്ട് ഇനി അടുത്ത 5 വർഷം കഴിയുമ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ ശരിയാ, അടുത്ത 5 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ ഒരു ലൈഫ്? അപ്പം കഴിഞ്ഞ ആരോ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇനി 5 വർഷം സമയമുണ്ട്. അടുത്ത 5 വർഷം എന്ന് പറയുമ്പം അടുത്ത ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ വരാനായിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്ത് തീർക്കാം അല്ലേ? ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു FD തുടങ്ങാം, അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത്ര എമൗണ്ട് ആവും, അങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെ അങ്ങനൊരു ആഗ്രഹങ്ങൾ നീട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് നിറയെ. അപ്പൊ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: അപ്പൊ നമുക്ക് സമയമാണ് ഇപ്പോഴത്തെ വിഷയം. അതായത് ഇതിപ്പോ നമുക്ക് 24 മണിക്കൂർ, ലോകത്തിലെ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അത് നമുക്കിവിടെ പകരമാകുമ്പം അമേരിക്ക പോലെ ഇത് രാത്രിയാവും, അങ്ങനെ മാറി വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും 24 മണിക്കൂർ ഒരു ദിവസമുള്ളു. പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നുന്നു, ഇപ്പൊ സമയം നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇപ്പം ജൂൺ ആയി, അത് ജൂലൈ ആവാൻ പോകുന്നു. പെട്ടെന്ന് സത്യമാണ്, നമ്മളിപ്പം ഈ ജനുവരി അങ്ങോട്ട് വന്നു എന്നാൽ കടന്നു പോയതേ ഉള്ളൂ. പെട്ടെന്നാണ്ട് 1 വർഷം കടന്ന് വീണ്ടും തിരിച്ചു വരികയാണ്. ആ ഓണം പെട്ടെന്ന് വരുന്നു. ഇത് നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം വളരെ സ്പീഡപ്പായി. പഴയ കാലങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് സ്ലോ ആയി തോന്നിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതല്ല, മനുഷ്യന്റെ ജീവിതങ്ങള്, നമ്മുടെ സാഹചര്യം, നമ്മുടെ പ്രകൃതി എല്ലാം ഹൈടെക്കിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ കടന്നു പോകണം. അപ്പൊ അത് ഞാൻ ഓരോരുത്തരോടും പറയുന്നത്, സമയം എന്ന് പറയുന്നത് നമുക്ക് കളയാനുള്ളതല്ല, കൃത്യമായി അത് വിനിയോഗിക്കുക എന്നതാണ്. യൂത്തിനോട് പ്രത്യേകിച്ചും പറയാനുള്ളതാണ് പലപ്പോഴും. അപ്പൊ അവരൊക്കെ ഈ യൂത്തിനോട് പറയുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും, അവർ ഏത് നേരാണ് കുഴപ്പം, അവര് ശരിയുന്നില്ല, അവര് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് വരുന്നില്ലേ, ഓക്കെ ഞാൻ അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ സമയം കൃത്യമായി വിനിയോഗിക്കുന്നുവെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഭാരമല്ല. പിന്നെ സുമയ ചോദിച്ചാണെങ്കിൽ ഓരോരുത്തരുടെ ആംബിഷൻസ്, ഈ സമയങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു തീർക്കണം, എന്താണ് ആഗ്രഹം, എങ്ങനെയാണ്, അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകം മുഴുവനും കറങ്ങി കാണണം വലിയ ആഗ്രഹമുള്ള ഒരാളാണ്.
0: എങ്കിൽ എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കുന്നേ, പോകൂ, ബാഗ് എടുത്ത് പാക്ക് ചെയ്ത് പോകൂ, അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ആഗ്രഹങ്ങള്, അത്ര പെട്ടെന്ന് ആഗ്രഹങ്ങളൊന്നും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കരുതെന്നാണ് എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ അങ്ങോട്ട് എടുക്കുക ട്രാവൽ ബാഗ് ഒക്കെ അങ്ങോട്ട് എടുത്ത് പാക്ക് ചെയ്ത് 3-4 ഉടുപ്പൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട്
1: പെട്ടെന്ന് ട്രാവൽ ബാഗ്. അതൊരു വലിയ ഘടകമാണ്. അപ്പൊ നമ്മള് ആഗ്രഹങ്ങള്, വലിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ആകാം, പക്ഷേ നമ്മളെ നമ്മളിൽ ഒതുങ്ങി നിന്നുള്ള ആഗ്രഹം. ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പം
0: അങ്ങനെയല്ല, ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല, പരിമിതികളില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ പണ്ട് ഈ തിരുവനന്തപുരത്ത് ചായക്കട നടത്തിയിരുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ അവര് ലോകം, അവര് ഏകദേശം എത്രയോ കൺട്രീസ് അവര് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവര് ട്രാവൽ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ആ ചായക്കടയിൽ നിന്ന് കിട്ടിയ മാത്രം വരുമാനം ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലോട്ട് അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവര് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അവര് ആദ്യത്തെ അവരുടെ ട്രിപ്പ് പോയത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അവര് ആ അച്ഛനും അമ്മയും ട്രിപ്പിന് പോയത്. പിന്നെ ആ ലോണ് അവര് ആ, അതായത് കുറച്ചും കൂടി മണിക്കൂറുകൾ അവരുടെ കട ഓപ്പൺ ചെയ്ത് വെച്ച് അവിടെ കച്ചവടം നടത്തി, അങ്ങനെയാണ് അവര് ആ ലോൺ വീട്ടിയിട്ട് പിറ്റേന്നത്തെ വർഷം മുതൽ അവരൊരു പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് അവരിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പം അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അവര് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പം അവർക്ക് ഒരു 10-12 രാജ്യം, ആ എനിക്ക് തോന്നുന്നു ആ അച്ഛൻ മരണപ്പെടുകയും
1: ചെയ്തായിരുന്നു.
0: അപ്പം അവര് എത്രയോ നാളുകൾക്ക് ശേഷമാണ്. അപ്പം ഒന്ന് ഇപ്പം അവര് പറയുന്നുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡിലേക്കാണ് അവർക്ക് വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നുന്നത്. അതായത് അവർക്ക് പറ്റാത്ത ആ ഒരു സമയം ഒക്കെ അവർ മാറ്റിവെച്ചിട്ട് അവർക്ക് പറ്റുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ എത്രയോ പ്രായമുള്ള അച്ഛനും അമ്മയാണ്. അപ്പം അവർ കഷ്ടപ്പെട്ടിട്ട് അവർ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയും എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത്ര ഇതാണോ, അതായത് നമുക്ക് അത്ര ബാലികേറാം വലയാണോ നമ്മളുടെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത്? ഒരിക്കലും അല്ലെന്നേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരും അധ്വാനിക്കാത്തവരില്ല, ആരും ജോലിക്ക് പോകാത്തവരായിട്ട് ആരുമില്ല, ആരും ഒരു ചെറിയ ബിസിനസ് പോലും ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക നമ്മളുടെ കാര്യത്തിന്, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങോട്ടേക്കാണ് നമുക്ക് അടുത്ത നമ്മളുടെ പ്ലാൻ ഏതാണെന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്കത് ചെയ്യാം ചെയ്തില്ല. അപ്പം ആദ്യമൊക്കെ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ബഡ്ജറ്റൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞത് മതി, പിന്നെ നിങ്ങൾക്കത് കൂടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണ് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ് ചേച്ചി.
0: ഗുഡ് മോർണിംഗ്. ആരാണിത്?
1: സന്നത്തിനാണ്.
0: ആ പറഞ്ഞോളൂ.
1: എന്റെ പേര് സലീലാണ്.
0: സലീൽ. ആ സലീലിന് എന്താണ് സലീലിന് ഇപ്പം ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും?
1: എനിക്ക് ഡൽഹി മൊത്തം സഞ്ചാരം നടത്തുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നേട്ടം സാധിച്ചിട്ടില്ല.
0: ഇന്ത്യ
1: ഡൽഹിയിലും പോണം, ബാക്കിയുള്ള ജമ്മു കാശ്മീർ അവിടെ ഉള്ള സ്ഥലങ്ങളിലും എല്ലാം പോയി സഞ്ചാരം നടത്തുന്ന ഒരു ആഗ്രഹമുണ്ട്.
0: ആഗ്രഹമുണ്ട്, സാധിച്ചിട്ടില്ല.
1: ഇല്ല.
0: അതെന്താ സാധിക്കാഞ്ഞേ?
1: പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും സമയമാകുമ്പോ പ്രശ്നങ്ങളൊക്കെ വരും വീട്ടിലായാലും ആർക്കും ശാരീരിക അസ്വസ്ഥതയും എന്തെങ്കിലുമൊക്കെ വന്ന യാത്ര പോകണം. അതുകൊണ്ട് ഇപ്പൊ ഇയാൾക്കൊന്നും പിന്നീട് ഞാൻ അങ്ങനെ ബുക്ക് ചെയ്തിട്ടില്ല.
0: അപ്പം എന്തായാലും അത് നടക്കും കേട്ടോ. അതായത് എന്തായാലും അത് നടക്കും. അതായത് നമ്മളിങ്ങനെ ബുക്ക് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക, പൈസയുടെ കുറവ് കൊണ്ട് നമുക്കത് ചെയ്യാണ്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? അപ്പോൾ എന്തായാലും സലീലിൻ്റെ ആഗ്രഹം നടക്കട്ടെ അല്ലേ? അതായത് എന്താഗ്രഹത്തോടുകൂടിയായിരിക്കും ഇങ്ങനെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത്, അവിടത്തേക്ക് പോകാം ഇവിടത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട്? പക്ഷേ പെട്ടെന്ന് അത് ക്യാൻസലാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷമം എന്നൊക്കെ പറയുന്നത് ചെറുതല്ലേ? അപ്പൊ പെട്ടെന്ന് ആ സലീലിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അത്രയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട്, വൈ നോട്ട്, നമ്മുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നിങ്ങൾക്ക് സ്വരുക്കൂട്ടി വെക്കാവുന്നതിൽ നിന്ന് ഒരു ചെറിയ രീതി, ലോകം എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ളതാണ്, നമ്മുടെ ഈ ദൈവം പടച്ചു വെച്ചിരിക്കുന്നത് എത്ര കാര്യങ്ങളാണ് അല്ലേ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാഴ്ചകള് കാണാനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ദൈവം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച്, നിങ്ങൾക്ക് ഉള്ള ആ ഒരു സമയത്തിനനുസരിച്ച്, നിങ്ങൾക്ക് വീണ് കിട്ടുന്ന ആ ഒരു സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളത് അത് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് തണ്ട ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

भी।

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
7: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്താ സൊല്യൂഷൻ?
7: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: തിരികെത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒന്നാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്താണ് എന്നാണ്. കാരണം എന്താണ്, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതായത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് 6 മാസം ദാണ്ട് ഈ ഒരു വർഷത്തിൽ 6 മാസം ദാ കഴിയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, പെട്ടെന്നുള്ള കാര്യം എന്താണെന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: ഹലോ. നമസ്കാരം.
0: നമസ്കാരം. ആ റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്നും മാറി നിൽക്കാമോ?
1: എനിക്കൊരു കാര്യം പറയാനുള്ളത്.
0: പറഞ്ഞോളൂ.
1: ഞാൻ പേര് പറയത്തില്ല, പുതിയാവിലുള്ളതാ. ഞാന് ഒരു മോനെ കാണാൻ ഒരുപാട് നാളും കൊണ്ട് ആഗ്രഹിക്കുന്നു. ഞാനൊരു പ്രസവത്തിൽ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയായിരുന്നു, പാല് കൊടുത്ത്. ക്രിസ്ത്യാനിയാ പിന്നെ കുറ്റിപ്പുറത്താണ് വീട്. എനിക്ക് അവരെ ഒന്നും കാണാൻ പോകാൻ പറ്റിയില്ല. ഇപ്പൊ അവര് ഗൾഫിലാന്ന് പറയുന്നു. പക്ഷേ ക്രിസ്മസിനൊക്കെ അവര് നാട്ടി വരും. നമ്മള് പലരെ കൊണ്ടും അന്വേഷിച്ച്, പക്ഷേ അമ്മക്ക് അവര് പിടി തരുന്നില്ല. ആ കുഞ്ഞുണ്ടല്ലേ, അവർക്ക് അറിയത്തില്ല. വർഷങ്ങളായി, എന്റെ മോക്ക് ഇപ്പം 10-47 വയസ്സായി. ഇത്രയും നാളുകൾ ഞാൻ അന്വേഷിക്കുക, ഒന്ന് കാണാൻ ഒരാഗ്രഹം. അത് എങ്ങനെ എനിക്കൊന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോന്നൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ?
0: ആളാരാണെന്ന് അറിയാതെ നമ്മൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് നമ്മൾ പറയുക? അതെ, അതാണ്. ആളാ ആരാണ് എന്താണെന്ന് അറിയാതെ ഇപ്പം വെളിപ്പെടുത്താനും താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പറയുക ആ ഒരു കാര്യം? അപ്പൊ ആരാണെങ്കിലും പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഇപ്പം ആളിനെ പേരാണെന്നും വെളിപ്പെടുത്താനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പം ആ ഒരു അമ്മയുടെ പെട്ടെന്ന് ആ ഒരു ആഗ്രഹമാണ്, അതായത് താൻ രക്ഷിച്ചൊരു കുഞ്ഞിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന അവരിത് കേൾക്കുകയാണെങ്കിൽ, നമ്മളുടെ ഈ പാസഞ്ചർ കേൾക്കുകയാണെങ്കിൽ, ഒരു ചെറിയ ആഗ്രഹമല്ലേ, അതങ്ങ് നടത്തി കൊടുത്തേക്ക് കേട്ടോ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പം ഇങ്ങനെ ചില ഈ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ പുറമേ ഇങ്ങനെ തുറന്ന് പറയുന്നത് കൊണ്ടായിരിക്കും പല ചെറിയ പലർക്കും ചെറുതാണ്

0: കാണണമെന്നും വളരെ വളരെ ആഗ്രഹമുണ്ട്.
1: അത് അവരോട് പറഞ്ഞിട്ടുണ്ടോ?
0: അതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം അല്ലല്ലോ മോളെ. പറഞ്ഞിട്ടുണ്ട്, മോളോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നിങ്ങൾ നിൽക്കുന്നതൊക്കെ എനിക്കൊന്ന് വന്ന് കാണണം, എനിക്ക് പ്ലെയിനിലൊക്കെ കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അന്നേരം മോള് പറയുന്ന അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ, അമ്മയുടെ വയ്യാതിമയും മാറട്ടെ എന്നവര് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. നമ്മള് ഓരോ ദിവസവും നടുവയ്ക്കും, പ്രായം തന്നെ രോഗമാ മോള്, പ്രായം ഒരു നമ്പരെന്നേ ഉള്ളു. പിന്നെ രോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ വയ്യാതിമ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാ. നമ്മുടെ ആഗ്രഹം ഏറ്റവും മക്കളൊക്കെ സ്ഥലത്താ, അതൊക്കെ ഒന്ന് പോയി കറങ്ങി വരണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് അത് വലിയൊരു മനസ്സിനകത്ത് എപ്പോഴും ചിന്തയുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ പോകുന്ന വയസ്സിൽ നിന്ന് അമ്മമാരെ അച്ഛന്മാരെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ കാണിക്കുന്നു, അവരോടൊപ്പം എൻജോയ് ചെയ്ത് എവിടെങ്കിലും ഒക്കെ പോകുന്നു. ഇതൊന്നും നമുക്ക് ചെറുപ്പത്തിൽ നടന്നിട്ടില്ല. പ്രായം ചെന്ന് വന്നപ്പോ രോഗം നമ്മളെ തളർത്തുന്നു, അങ്ങനെ ഒരു വിഷമമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്.
1: അമ്മയ്ക്ക് എന്താണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ചെറുപ്പക്കാര് തലമുറയോട്, നമ്മുടെ ഈ പുതിയ തലമുറയോട് അമ്മയ്ക്ക് പറയാനുള്ള എന്താണ്?
0: മോളെ, പുതിയ തലമുറ എന്ന് പറയുന്നത് പഴയ കാലമല്ലല്ലോ. എല്ലാ കാര്യത്തിനും ഇന്ന് മാറ്റമുണ്ടല്ലോ. അവരെ നമ്മൾ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നാട് ഓടുമ്പോ നടുക ഓടണമെന്ന് പറയുന്നത് പോലെ ചെറുപ്പക്കാർക്ക് ഇന്ന് അവരുടേതായ ഒരു ലോകം, അവരുടേതായ ഒരു ജീവിതവും ഒക്കെ ഒരുപാട് മാറ്റങ്ങളാണ്. നമ്മൾ അതിനെ അവരെ അമിതമായി ശിക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ തെറ്റ് എന്നുള്ളത് കാണുമ്പോ നമുക്ക് സന്തോഷമായിട്ടൊന്നും ഉപദേശിക്കാം. വൈരാഗ്യപ്പെടുത്തി അതും പറ്റത്തില്ല. എനിക്ക് അതിനകത്തൊന്നും ഭിന്നാഭിപ്രായം പറയാനില്ല. നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവരോടങ്ങ് ഒത്തുപോവുക. എന്റെ ആഗ്രഹം അതാ. അല്ലാതെ നമ്മള് പറയും തോറും കേൾക്കാത്ത കാര്യങ്ങൾ വൈരാഗ്യം
1: അതേപോലെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എത്ര വേഗം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ അല്ലേ? അപ്പൊ അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞതിന്റെ കൂട്ട്, ഇപ്പം കുറെ കൂടി കൂടുതൽ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ തന്നെ ഓരോ സമയം കഴിയുന്നതോറും നമുക്ക് ഇങ്ങനെ പ്രായമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ. ആരും അങ്ങനെ തന്നെ ഇങ്ങനെ ജീവിച്ചു, ഞാൻ എന്നും ചെറുപ്പമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും എന്നുള്ളൊരു സ്ഥിതിയല്ലല്ലോ. എല്ലാവർക്കും ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയും തോറും, അല്ലെങ്കിൽ മാസങ്ങൾ കഴിയും തോറും നമ്മൾക്ക് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾക്ക് നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മളുടെ വയസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നിരിക്കുന്ന സമയങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർത്തോളൂ കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
1: ഗുഡ് മോർണിംഗ്.
2: പിന്നെ ആഗ്രഹം എയോട് പറഞ്ഞുള്ള ആഗ്രഹങ്ങളാണോ അതോ നമ്മൾ സ്വന്തമായിട്ട്
1: ചെയ്യേണ്ട? അതായത് ഇപ്പം നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റേഡിയോ ഒക്കെ ഇച്ചിരി നേരത്തെ ഓണാക്കി വെക്കുക കേട്ടോ.
2: പിന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കുള്ള എനിക്കുള്ള എനിക്ക് യാത്ര പോകാനാ ഭയങ്കര ഇഷ്ടം എന്തുമായാലും. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ജോലിയിലൊക്കെ ജോലിയുണ്ട്, അപ്പൊ അതിനൊക്കെ പോകണ്ടോണ്ട് നമുക്ക് അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എന്തായാലും നമുക്ക് പറഞ്ഞു തരാൻ അറിയാവുന്ന ഒരാള്, ഒരു ഗൈഡ്സിന്റെ കൂടെ നമുക്ക് കുറച്ച് ചുറ്റിസഞ്ചരിക്കാം.
1: ഇപ്പം അതിന് നിരവധി, എനിക്ക് തോന്നുന്നു നിരവധി ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളുണ്ട്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വളരെ സേഫ് ആയിട്ടും വളരെ അധികം നല്ല, അതായത് വുമൻസ് ഒൺലി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അത് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം.
2: പ്ലാൻ ചെയ്യാനാ ഒരു പ്ലാൻ ചെയ്യണം. അത് നമുക്ക് ഇപ്പോഴേ അല്ല, അതിന് നമുക്ക് കുറച്ച് ഇതുണ്ടല്ലോ. നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഇപ്പൊ പെട്ടെന്നുള്ള ഒരു ആഗ്രഹം അതാ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് സഞ്ചരിക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല പല ട്രാവൽസിൽ കയറി നമ്മൾ ട്രെയിന്, ഫ്ലൈറ്റ്, പിന്നെ ടു വീലറുകൾ, അങ്ങനെ അങ്ങനെ കുറെ അങ്ങനെ പോകണം. അതാ എന്റെ ഏറ്റവും വലിയ.
1: അപ്പൊ ആദ്യം ഈ കുഞ്ഞു കുഞ്ഞു ഡെസ്റ്റിനേഷൻസ് ഒക്കെ നോക്കി വെക്കണം, എന്നിട്ട് അതില് സ്കൂട്ടറിലൊക്കെ പോയി നോക്കി, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദൂരമുള്ള കുറച്ച് ദൂരത്ത് ഇങ്ങനെ ബസ്സിനകത്ത് നോക്കി, പിന്നെ ട്രെയിനകത്ത് പോയി. ഞാൻ ഈ പറഞ്ഞത് തന്നെ
2: മതില്ലേ?
1: മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ പോകുന്നുണ്ടല്ലോ.
2: എപ്പോഴും മനസ്സിൽ നമ്മള് പോകല്ലേ, ടൂ വീലർ അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷം ഇതെല്ലാരും കൂടെ മകിടാൻ പറ്റുന്നില്ല.
1: അതെ അതെ അതെ അതെ.

എത്ര പെട്ടെന്ന് ഇങ്ങനെ സാധിക്കട്ടെ കേട്ടോ, ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യ്. അപ്പം എന്ത് എവിടത്തേക്കാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അപ്പം ഈ പറഞ്ഞത് കൂട്ട് തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം വളരെ സേഫ് ആയിട്ടുള്ളത് നോക്കിയിട്ട് അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ അവരുടെ ആ ഒരു, എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതലും ലേഡി നമ്മുടെ വുമൻസ് ആണ് കൂടുതലും ട്രാവൽ ചെയ്യുന്നതിനും എല്ലാത്തിനും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ സേഫ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുന്ന ഇപ്പം ആഗ്രഹങ്ങളെന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ചിറകിൻ്റെ ഉള്ളിൽ ഒതുക്കി, ഇപ്പം ആരും അങ്ങനെ ജീവിക്കുന്നവരില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് എങ്ങും ഒതുക്കി പിടിക്കാനുള്ളത് അല്ല എന്നും കൂടിയിട്ട് നമുക്ക് തരുന്നൊരു മെസ്സേജ് ആണ് കേട്ടോ. അപ്പം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയക്കുറവുള്ളപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചർച്ച ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544704912. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടേര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് എന്താണ്, അതാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞത് അവർക്ക് ഓരോരുത്തർക്ക് ഇന്ന സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോകണം, ലോകം മൊത്തവും കാണണം, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനായിട്ട് ഇങ്ങനെ പോകണം എന്നുള്ളൊരു, അല്ലെങ്കിൽ മറ്റുള്ള അത്രയും പ്രിയപ്പെട്ട മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആളിനെ കാണണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം വെറൈറ്റി വെറൈറ്റി വെറൈറ്റി അഭിപ്രായങ്ങൾ പോരട്ടെ. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. 954-4700-912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ വെറൈറ്റി അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അതായത് ചിലർക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നിയാലും വിളിച്ചോളൂ കേട്ടോ, ആരും മടിക്കണ്ട. അപ്പോൾ അടുത്ത ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: വണ്ടിക്കകത്ത്
0: ആൾക്കാരുണ്ട്?
1: ആൾക്കാർ കുറവാ. ഞാൻ തുടക്കം മുതലേ കേട്ടോണ്ടിരിക്കുക. അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കേക്കട്ടെ, അതനുസരിച്ച് പറയാമല്ലോ എന്നുള്ള
0: ഉദ്ദേശം.
1: നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ
0: പറ്റും. ആരും ഇങ്ങനെ പറയുന്ന ആ ഒരു മറുപടിക്ക് വേണ്ടിട്ട് കാത്തു നിൽക്കത്തില്ല. നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളൂ. ഒന്ന് വിളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ തോന്നിക്കഴിഞ്ഞാൽ
1: ഞാൻ രണ്ടോ പ്രാവശ്യം വിളിച്ചിട്ടൊന്നും പിന്നെ അങ്ങനെ ഒന്നി പരസ്യ സമയമല്ല. ഞാൻ സമയം നോക്കിയിട്ടായി വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ.
1: അതെ, നിൽക്കട്ടെ. പിന്നെ നമ്മള് എന്തെങ്കിലും ഈ പെട്ടെന്ന് ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് പ്രത്യുപകാരങ്ങളോ പകരവോ ഒരിക്കലും ഓർക്കുക പോലും ചെയ്യാതെ കഴിവതും എന്ന് പറഞ്ഞാൽ അതിന് എതിരഭിപ്രായം വരുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് സഹോദരങ്ങളെ ആയാലും നാട്ടുകാരെ ആയാലും നമുക്ക് കടമപ്പെട്ട ആർക്കായാലും എന്തോ ആയാലും, പക്ഷെ ആ ഈ ചെയ്യാനിറങ്ങുന്ന ആളുകൾ ഭൂരിപക്ഷവും ഗുണം കിട്ടിയില്ലെങ്കിലും ഒരുപക്ഷെ ദോഷം വരാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ ആലോചിച്ചിട്ട് വേണം ചെയ്യേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കഴിവതും മറ്റിപ്പോ ഒരാളിന് സഹായിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്തോ നേട്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യപ്പം എന്റെ റേഡിയോയുടെ തന്നെ ജാതിമത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വയ്യാത്തവർക്കോ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നല്ല കാര്യങ്ങൾ അതുപോലുള്ള ചെയ്യാനുള്ള മനസ്ഥിതികൾ ആളുകൾക്ക് ഉണ്ടാകണമെന്നാണ് നമ്മുടെ അഭിപ്രായം.
0: സഹായം ചെയ്യാനായിട്ടുള്ള മനസ്സും കാര്യങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും ചെറിയ കാര്യമല്ല അല്ലേ. അപ്പം സഹായങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെ തിരിച്ചറിയുക, ആ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളത് ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതും ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പം അതിന് നമുക്ക് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ ഉപദേശങ്ങളൊക്കെ തേടിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട് അല്ലേ. അതുപോലെ തന്നെ വളരെയധികം അംബീഷ്യസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് എനിക്ക് ഇന്ന പ്രൊഫഷൻ തന്നെ എടുക്കണം, എനിക്ക് ആ മേഖലയിൽ തന്നെ ജോലി ചെയ്യണം, എനിക്ക് ആ ഒരു എന്താ പറയുക അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഹാർഡ് വർക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അഭിപ്രായം കിട്ടില്ലേ. അപ്പോൾ എന്താണ് അവർക്ക് ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഏത് മേഖലയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, അവരൊന്നിങ്ങനെ ചിലരിങ്ങനെ ആലോചിക്കും. വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇപ്പം നേരത്തെ നമ്മുടെ ഈ എൻട്രൻസ് കോച്ചിങ് പോലുള്ള സെൻറ്ററുകളിലൊക്കെ ഇങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഇപ്പം നീറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളൊക്കെ കാണും അല്ലേ. റീനീറ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പഠിച്ച് വീണ്ടും പരീക്ഷ എഴുതിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉറപ്പായിട്ടും ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അതേപോലുള്ള മേഖലകൾ ചൂസ് ചെയ്യണം. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷൻ ചെയ്തു പോകുന്ന കുട്ടികളുണ്ട്. അവരെ അന്ന് തപ്പിപ്പിടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതായിരിക്കും ആഗ്രഹം. അവർക്കൊക്കെ പെട്ടെന്ന് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു തോന്നൽ ജീവിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം ഈ പറഞ്ഞത് കൂട്ട് അത്ര എളുപ്പമല്ല. ഡോക്ടർ ആകാനും എഞ്ചിനീയർ ആകാനും ഒന്നും അത്ര എളുപ്പമല്ല. പഠിക്കണം കേട്ടോ. പഠിച്ചു കഴിഞ്ഞ് പിന്നീട് ആ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നമ്മളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് മറന്നു. നമ്മളുടെ മലയാളത്തിൻ്റെ തന്നെ മഹാനടനായിട്ടുള്ള നമ്മളുടെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയ ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞതിൻ്റെ, അതായത് മിനിങ്ങാന്ന് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, 76-ാമത്തെ വയസ്സിൽ, അതായത് 6 നാഷണൽ അവാർഡ്, 12 സ്റ്റേറ്റ് അവാർഡ്, അതേപോലെ തന്നെ 24 ഫിലിംഫെയർ അവാർഡ്സ് ഒക്കെ വാങ്ങിയ നമ്മളുടെ മഹാനടൻ മമ്മൂട്ടി ഇന്ന് 76-ാമത്തെ വയസ്സിൽ പത്മഭൂഷൺ കിട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ ഒരു പാത നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 76 വയസ്സെന്നൊക്കെ പറയുമ്പം 76-ാമത്തെ വയസ്സിൽ അദ്ദേഹം എത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് അല്ലേ. എത്ര നല്ല, എത്ര വളരെ അച്ചടക്കത്തോടുകൂടിയും ചിട്ടയോടുകൂടിയുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകളെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പം ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക, എനിക്ക് അടുത്ത സിനിമ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്രത്തോളം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ 76-ാമത്തെ വയസ്സിൽ പത്മഭൂഷൺ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെ നിന്ന മനുഷ്യനാണ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ ലോകം ആദരിക്കുന്ന ഒരു മഹാനടനായിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് ചെറിയ കാര്യമാണോ? അത് ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിനത് ബാലികേറാമലയായിരുന്നു. അദ്ദേഹത്തിനത് ബാലികേറാമല തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഈ ഫ്ലോപ്പ് സിനിമയായിക്കോട്ടെ, ആരും ഇഷ്ടപ്പെടാത്ത സിനിമയായിക്കോട്ടെ, അല്ലെങ്കിൽ തിയേറ്ററിൽ 2 ദിവസം ഓടിയിട്ട് പൊട്ടിയ സിനിമയായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ കളിയാക്കലും അതും ഇതും ഒക്കെ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരി അവർ ഈ അച്ചീവ് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് അവരെത്ര നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണല്ലേ. അവർ അവരുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോയതുകൊണ്ടാണ് അവരെ ഇന്ന് ലോകം ആദരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോകാനായിട്ടും നമുക്ക് സാധിക്കണം. ഇപ്പം പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു മാസം ജോലി കിട്ടുന്ന ഒരു ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ട് ആർക്കായാലും സാധിക്കും. പക്ഷേ അവരുടേതായ നിങ്ങളുടേതായിട്ടുള്ള പാഷൻ ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ പാഷനെന്ന് പറയുന്നത് നമ്മളീ പറയുന്നതിൻ്റെ കൂട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന സമയം കളയുക എന്നുള്ളതാണ്. ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, പാട്ട് പാടാനായിരിക്കും ഇഷ്ടം, ഡാൻസ് ചെയ്യാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി കൂടുതൽ സമയം നമ്മൾ മാറ്റിവെക്കണമെന്നാണ് പറയുന്നത്. ചിലർ സ്പോർട്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ജിമ്മായിരിക്കും ഇഷ്ടം, അങ്ങനെ എത്ര എത്ര എത്ര എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പം അതിന് കുറച്ച് കൂടുതൽ സമയം മാറ്റിവെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി വളരുകയുള്ളൂ. ഇപ്പം ഈ ബുദ്ധിക്ക് വളരെയധികം, നമ്മളിന്ന് ഫസ്റ്റിലെ തുടങ്ങിയത് ഈ AI കുറിച്ച് സംസാരിച്ചിട്ടായിരുന്നു അല്ലേ. അതായത് പെട്ടെന്ന് ഇപ്പം എല്ലാവർക്കും ഒരു കാര്യങ്ങൾ എന്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ചെന്ന് നമ്മൾ ChatGPT എടുത്തും ജെമിനി എടുത്തും, അപ്പം ഞാനായിക്കോട്ടെ, നമ്മളിങ്ങനെ ജെമിനി എടുത്തും ChatGPT എടുത്തും ആണ് നമ്മളിങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. നമ്മൾ അതിനെക്കുറിച്ച് ആ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും. ആ പ്രവർത്തനത്തിലായിരിക്കും നമ്മളുടെ ബുദ്ധി വളരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള, കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനായിട്ടുള്ള, കൂടുതൽ കാര്യങ്ങൾ റെഫർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വീണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനൊരു ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയായിരിക്കും നമ്മളതിനെ ഫോളോ ചെയ്യുന്നത്, ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അത് അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കായിട്ടൊരു സമയങ്ങൾ നമ്മൾ കണ്ടെത്തുമല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് പരിശ്രമിക്കുകയും ചെയ്യും. അപ്പം ആരാണ് ഈ അവസാന നിമിഷം വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: പെട്ടെന്ന് പറഞ്ഞോളൂ.
2: സംഗമ തോമസ് നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഈ ഇന്നത്തെ വിഷയം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് ഏത് പ്രായമായാലും ചെയ്യാവുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഞാനൊരു ടീച്ചറായിരുന്നു. ടീച്ചർ പെൻഷനായ ശേഷം ഒക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും മത്സരങ്ങളിലായാലും ഓരോ വിഷയങ്ങൾ എടുത്ത് പഠിക്കാനായാലും ചെറിയ ചെറിയ പ്രസംഗങ്ങൾ നടത്താനായാലും പാട്ട് പാടാനായാലും ഏത് കാര്യത്തിലും ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആരായി ഇപ്പോൾ പറഞ്ഞതുപോലെ സാധിയാണോ?
0: അല്ലല്ല, പെട്ടെന്ന് പറഞ്ഞുകൊള്ളാണ്ട് നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെ സമയത്ത് വരെ ഇങ്ങനെ കാത്തു നിൽക്കരുത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് വിളിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പം അവരവരുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോകാനായിട്ട് സാധിക്കട്ടെ. അത് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: You're listening to Enter Radio 91.2.

0: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഗൗരവമായ എഴുത്തുകൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം ഡാലി അമ്മൂമ്മയുടെ പുഴ. DC ബുക്സിന്റെ മാമ്പഴം സീരീസിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. വി ശനിലാലാണ് എഴുത്തുകാരൻ. ഉടൽ ഭൗതികം എന്ന നോവലിൽ തുടങ്ങി നരതപ്പാട്ടിലേക്കുള്ള ബസ്, സമ്പർക്കക്രാന്തി, ഇരു, അടി തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കഥകളും നോവലുകളും എഴുതിയ ആളാണ് ശനിലാൽ. ശനിലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ് ഡാലി അമ്മൂമ്മയുടെ പുഴ. ആ കഥയും മറ്റൊരു കഥയും ചേർത്ത്, തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയും ചേർത്ത് ആണ് DC ബുക്സ് ഈ ചെറിയ കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഡാലി അമ്മൂമ്മയുടെ പുഴ ഒരു വലിയ സൗഹൃദത്തിന്റെ കഥയാണ്. ഗാഠമായ ഒരു സൗഹൃദം, ആത്മസൗഹൃദം. അവിടെ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴയാണ് എല്ലാം. പുഴയോട് അമ്മൂമ്മ സംസാരിക്കും, അമ്മൂമ്മ ദേഷ്യപ്പെടും, വഴക്ക് പറയും, പരിഭവിക്കും, മിണ്ടാതിരിക്കും, ചവിട്ടുകൊടുക്കും. അങ്ങനെ അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി അവിടെ ജീവിച്ചു. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. ഡാലിയമ്മ പുഴയുടെ മടിക്കുത്തിനിട്ടൊരു ചവിട്ടു കൊടുത്തു. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ നീർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും മറന്നില്ല. പോണെങ്കി പൊയ്ക്കോ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പോണെന്ന് നീ നോക്കിക്കോ. നെടുമങ്ങാടിന്റെ സഹജമായ ഗ്രാമ്യ ഭാഷയിൽ ഡാലിയമ്മൂമ്മ പുഴയോടുള്ള സൗഹൃദം പറയുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഡാലിയമ്മൂമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരടിക്കുഞ്ഞിനെ കണ്ടു, ഒരു ആട്ടിൻകുട്ടിയുടെ വലിപ്പം. അമ്മൂമ്മ കുടിലിനകത്ത് കൊണ്ടുവന്ന് അതിന് ആട്ടിൻപാൽ പിഴിഞ്ഞു കൊടുത്തു. നീ കുടിപോലും, ലോകത്തുള്ള എല്ലാ തള്ളമാരെയും പാല് പാല് തന്നെ. കുഞ്ഞിന് ഇടയ്ക്കിടെ ഡാലിയെ നോക്കിക്കൊണ്ട് പാൽ കുടിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് വരുന്നത്. പുഴ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ വരും. അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇടയ്ക്ക് പെരുമ്പാമ്പും കുഞ്ഞു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ താലോലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഡാലിയമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരക്കസയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേനുള്ള കേട്ടടാ മോനെ, അമ്മൂമ്മ ചോദിച്ചു. അത് കേട്ട് മെമ്പറും മണ്ണിലൂട്ടുന്ന പയലുകളും കൂടി എന്ന് വാപത്ത് ചിരിച്ചു. ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് ഞാനും പുഴയും ചേർന്ന് തന്താരിച്ച് തീരുമാനിച്ചയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുക്കുമ്പോ ശിക്ഷ ഇളവ് ചെയ്യാൻ ചെയ്യാനെ കൊണ്ട് ചട്ടം ഉണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണല്ലേ, അതിങ്ങനെ പല നാടുകളിൽ ചുട്ടണല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാര് പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവ മീൻ കിട്ടും. ഒന്നിനെ പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ചു കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, കളക്ടർ തുടർന്നു. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. കുടി മോനെ, ഇത് നീ കുടിക്കണ വിഷച്ചായല്ല. ദിവസവും പുഴ എനിക്കൊരു തേയിലച്ചെടി വിഴുതുകൊണ്ട് തരും. ഓളത്തിലിട്ട് ഉരുട്ടി ഉരുട്ടി എന്റെ മുറ്റത്ത് ഇട്ടം വെച്ച് പോവും. അത് ഉണക്കിയെടുത്ത തേയിലയാണ്, കുടി. കളക്ടർ കുടിച്ചു. സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടു, ഡാലിയമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറണം. ചായ കൊള്ളാമോ കൊച്ചേ? നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണം അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടി നീ അതിനകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. കളക്ടർ മൗനമായി. ഒരു കാര്യം ചെയ്യാം, ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബും ഉണ്ടാക്കി തരാം. വരണം. വരൂല. വയസ്സായ നിന്റെ ഉടപ്പുറത്തുള്ള ചവാ മുറ്റിട്ട് നീയാണെങ്കിൽ പോകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അവർ തിരികെ പോയി. പിന്നീട് അവസ്ഥ മാറുകയാണ്, സംഗതികളെല്ലാം മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വികസനം, സുസ്ഥിര വികസനമെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വികസനത്തിലൂടെ ഡാലിയമ്മൂമ്മയെയും പുഴയെയും അവർ അകറ്റുകയാണ്. അങ്ങനെ അകറ്റി കഥയുടെ അവസാനത്തിലേക്ക് അടക്കുകയാണ്. ഈ കഥ പൂർണ്ണമായും നിങ്ങൾ വായിക്കുക തന്നെ വേണം, ഈ കഥ ഉൾക്കൊള്ളുകയും വേണം. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 13-ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളിരിക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകുകയായിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഈടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ അതിന്റെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന് നിലവിളിയോടൊപ്പം ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താടി താഴ്ത്തങ്ങളിൽ താമസിച്ചൂടായിരുന്നു? എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി, ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അടുത്ത കഥ തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയാണ്. തീവണ്ടിയിൽ ഒരു കിളിയിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മാമ്പഴക്കാലം, നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അതൊരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു നിന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പാർന്നു വന്ന ദേശാരണ കിളി നീർമാവിന്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നുകൂടിയ പക്ഷികളിലൊന്നായിരുന്നു അത്, ഒരു ചാരസുന്ദരി. പരന്ന കൊക്കും നീണ്ട കാലുകളുമാണ് അവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി. കിളിക്ക് മാവിനെയും ഉമ്മ. കിളി മാവിനൊരു ഉമ്മ കൊടുത്തു. മാവ് കിളിയെ ചില്ലകൾ കൊണ്ട് ചേർത്തണച്ചു. ഇങ്ങനെ തുടങ്ങുന്നു ആ കഥ. ഈ കഥകളുടെ പ്രത്യേകത, ഈ കഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതി അറിയില്ല. പ്രകൃതിയെ അറിയില്ല, മണലേക്ക് അവർ ചവിട്ടുന്നില്ല, മണൽ ചവിട്ടി നടക്കുന്നില്ല. അവർ ദന്തഗോപുരവാസികളായി മാറുന്നു. അവർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വസിക്കുകയാണ്. അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ മാത്രമാണ്. അവർ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നില്ല. ബിലോത്തെ ഹാലീസെ ദുനിയാ പോതുമി ഹുലോന ഫുലീസെ ഫൂൽ ബിലോനെ ഹാലോനെ ബോൽ ഗോസർ ഡലാത്തെ ഗൈസെ കൂലിയെ കൂ കൂ കോയി. ഒന്നിച്ചു പാടിയ പാട്ടാണ് ഇതിനകത്ത്. ഈ പാട്ടിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇതിൽ വലിയ ബിംബകൽപ്പനയോ അലങ്കാരമോ ഇല്ല. പക്ഷേ ഇത്തരം ചില പാട്ടുകളാണ്. ഇത്തരം ഒരു കഥ എഴുതാൻ ഷിലിനാലിനെ പ്രേരിപ്പിച്ചത് ഷില്ലാലിന്റെ ഗ്രാമ പരിസരത്തുള്ള ജീവിതമാണ്. അമ്മ ഞങ്ങൾക്കൊരു പാട്ടും ഒരു കഥയും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരാൾ കിണർ കുടിച്ചു. കുഴിച്ചു കുഴിച്ച് ഒരുപാട് താഴെ എത്തിയ അയാൾ ഞെട്ടിപ്പോയി. അതാ അവിടെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്, അവിടെ ഒരു അമ്മ അമ്മിക്കല്ലിൽ തേങ്ങയൊരുക്കുന്നു. ഒരു പൂവൻകോഴി വീടുമുറ്റത്ത് കൂകുന്നു. ബാല്യകാലത്ത് ആ കഥ കേൾക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ ചിത്രം ഒട്ടും മങ്ങാതെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. അരുവി അരുവി കൊച്ചരുവി എവിടെ കോടി പോണു നീ, എവിടെ നിന്നോടി വരുന്നു നീ, അങ്ങ് കിഴക്കൊരു മലയുണ്ട്, അവിടെ തെളിനീർ കുളമുണ്ട്. ആ അമ്മയുടെ പാട്ടിൽ നിന്നാണ് ഈ കഥയുടെ പിറവി, ഈ കഥകളുടെ പിറവി. ഒരുപക്ഷെ മനുഷ്യരെ കണ്ടറിയാൻ, മനുഷ്യരുടെ ജീവിതം കണ്ടറിയാൻ, അവരുടെ രാഷ്ട്രീയം കണ്ടറിയാൻ പോലും ഷെല്ലാൽ എന്ന എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത് ഈ ഗ്രാമപരിസരമായിരിക്കും. ഡാലിയമ്മൂമ്മയുടെ പുഴ, വി ഷിനിലാൽ, DC ബുക്സ്. നന്ദി.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: ജാലകം.
1: കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് BSc അഗ്രികൾച്ചറിനെ കുറിച്ചും BTech അഗ്രികൾച്ചറിനെ കുറിച്ചും വിശദമായിട്ട് സംസാരിക്കാം. നമുക്കറിയാം, മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ ഇന്ത്യയിൽ കാർഷിക മേഖലയും അതിവേഗം സാങ്കേതിക വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ BSc അഗ്രികൾച്ചർ വേണോ, BTech അഗ്രികൾച്ചർ വേണോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങൾ മിക്ക വിദ്യാർത്ഥികൾക്കുമുണ്ട്. നമുക്കറിയാം, BSc അഗ്രികൾച്ചർ എന്നത് വളരെ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ എൻട്രൻസിന്റെ റാങ്ക് നീറ്റിന്റെ സ്കോറിനനുസരിച്ച് മാത്രം അഡ്മിഷൻ കിട്ടുന്ന മേഖലയാണ്. എന്നാൽ കേരളത്തിന് പുറത്താണ് മിക്ക ക്യാമ്പസുകളും ഉള്ളത്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള ക്യാമ്പസുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഐക്കാർ അപ്രൂവ്ഡ് ആണോ എന്നുള്ളതാണ്. ഐക്കാർ അപ്രൂവ്ഡ് ഉള്ള കോളേജുകളിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ BSc അഗ്രികൾച്ചർ എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ്. പൊതുവെ BSc അഗ്രികൾച്ചർ എന്നത് 4 വർഷ ദൈർഘ്യമുള്ള ഒരു ബിരുദ കോഴ്സാണ്. കൃഷിയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ഈ കോഴ്സിൽ വിളകളെ കുറിച്ച്, മണ്ണിന്റെ ശാസ്ത്രം, അതേപോലെ സസ്യ സംരക്ഷണം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം, ഹോർട്ടിക്കൾച്ചർ, ജനിതകശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം വിദ്യാർത്ഥികളെ മികച്ച കർഷകരായും കാർഷിക ശാസ്ത്രജ്ഞരായും കാർഷിക ഉദ്യോഗസ്ഥരായും വളർത്തുക എന്നതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇതിന്റെ, നമുക്ക് BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ജോലി ലഭിക്കുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, അഗ്രികൾച്ചറൽ ഓഫീസർ തുടങ്ങിയ സർക്കാർ ജോലികൾക്ക് വളരെ, അതായത് ഗസറ്റഡ് റാങ്കിൽ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതേപോലെ ബാങ്കുകളിലെ കാർഷിക ഓഫീസർ തസ്തികകൾക്കുമൊക്കെ അർഹതയുണ്ട്. ഇത് കൂടാതെ തുടർന്നുള്ള പഠനത്തിന് ഐക്കാർ, കാർഷിക സർവകലാശാലകൾ എന്നിവയിൽ ഉന്നത പഠനത്തിനും ഗവേഷണത്തിനുമൊക്കെ കൂടുതൽ സാധ്യതയുമുണ്ട്. എന്നാൽ BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന്റെ പ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ കാർഷിക യന്ത്രങ്ങൾ, ജലസേചനം, ഫുഡ് പ്രോസസിംഗ്, അഗ്രിടെക് മേഖലകൾ എന്നിങ്ങനെയുള്ള സാങ്കേതിക ജോലികളാണ്. ജോലികളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ BTech അഗ്രികൾച്ചർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇത് കൂടുതലും, ഇതിൽ തൊഴിൽ നേടാൻ കഴിയുന്നത് എഞ്ചിനീയറിംഗ് അധിഷ്ഠിതമായ തൊഴിലവസരങ്ങളാണ് അവർക്ക് മുന്നിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി, കാർഷിക വകുപ്പ് ജോലികൾ, ബാങ്കിംഗ്, ഗവേഷണം എന്നിവ ലക്ഷ്യമിടുന്നവർക്കാണെങ്കിൽ BSc അഗ്രികൾച്ചർ ആണ് കൂടുതലായിട്ട് നല്ലത്. എന്നാൽ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യ, അതേപോലെ ഡിസൈൻ തുടങ്ങിയവ താല്പര്യമുള്ളവർക്കാണെങ്കിൽ BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിനും മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. അതിന്റെ ധാരാളം അവസരങ്ങളും ഉണ്ട്. കൃഷിയോടധികം താല്പര്യമുള്ളവരും മണ്ണിനോടുമൊക്കെ അഗാധമായ ഒരു ബന്ധം പുലർത്തുന്നവർക്കുമൊക്കെ വേണമെങ്കിൽ ഈ മേഖലകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7559999

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുവേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1925 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യുകെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. യുകെ സന്ദർശനവേളയിൽ യുകെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എറണാകുളത്ത് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ശേഖരം ഇന്നലെ പിടിക്കുകയുണ്ട്. ഇന്ന് കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാകണം.
0: എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിക്കാണ് ഇന്ന് തുടക്കമായത്. തൂഫാൻ ദൌത്യത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചത്. വർഷങ്ങളായി തരിശുകിടന്ന തിരുവനന്തപുരം പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള വിതയുത്സവം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രിയും നെടുമങ്ങാട് എംഎൽഎയുമായ ജി ആർ അനിൽ അധ്യക്ഷനായി. ഗവിക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജുകൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ഗവിയിൽ അംഗനവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ടെന്നും വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ഉച്ചയോടെ മന്ത്രി ഗവിയിൽ കൊല്ലപ്പെട്ട അംഗനവാടി ഹെൽപ്പറുടെ വീട് സന്ദർശിക്കും.
0: മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും വന്യജീവി ശല്യം രൂക്ഷമായ ജനവാസ മേഖലകളാണ് സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണ ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരായത്. ആദ്യം അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 1,980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ, 9 ഉത്സവ മേള ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് 4 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ സൌത്ത് ആഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് മെക്സിക്കോ കീഴടക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
5: തുടർച്ചയായ 3-ാം ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇതിഹാസ താരം ഗില്ലർമോ ഒച്ചാവയുടെ മെക്സിക്കോ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോ നിഷ്പ്രഭമാക്കിയത്. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതോടെ ഏഷ്യൻ കരുത്തരായ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിലായി. സമനില നേടിയാൽ പോലും റൌണ്ട് ഓഫ് 32 പ്രവേശിക്കാമെന്നിരിക്കെ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണ കൊറിയയുടെ പരാജയം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കയും നോക്കൌട്ട് ഉറപ്പാക്കി. നോക്കൌട്ട് യോഗ്യതയ്ക്കായി ടീമുകൾ 2 കൽപ്പിച്ച് പൊരുതാനിറങ്ങുന്ന ഗ്രൂപ്പിലെ അവസാന പോരാട്ടങ്ങൾ തീപാറുമെന്ന് ഉറപ്പാണ്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തും. വെനസ്വേലയിലെ യുമറി പട്ടണത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 പേർ മരിക്കുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥയറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി വെനസ്വേലൻ പ്രസിഡന്റ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി മോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജപ്പാന്റെ വടക്ക് ഭാഗത്തും 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9,248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 763 പോയിന്റ് ഉയർന്ന് 77,756, നിഫ്റ്റി 225 പോയിന്റ് നേട്ടത്തിൽ 24,247 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 2,040 കുറഞ്ഞ് 1,02,760, ഗ്രാമിന് 12,845 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥാ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തുഫാൻ ദൌത്യത്തിന്റെ 2-ാം ഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 2-ാം ഘട്ടത്തിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക്

0: Xylotin. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. യുകെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ EC കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you're seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 പേർ മരിച്ചു, 700 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാംഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
3: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1 മണി.

0: എന്നാലും ചക്കരേയത്തെ ഭാർഗവം ഭാഗ്യവാനാള്.
1: അതിന് സംശയം എന്താ? രണ്ട് മക്കൾക്കും ജോലി ആയില്ല.
0: എന്നാൽ ആ പിള്ളേരെ അതിനു വേണ്ടി വല്ലതും പഠിച്ചോ? അതുമില്ല. അതേസമയം തൊട്ടയലത്ത് താമസിക്കുന്ന ചന്ദ്രമോഹനന്റെ രണ്ട് മക്കൾ എന്തെല്ലാം പഠിച്ചതാ, ഇതുവരെ ഒരു പണിയും കിട്ടിയില്ല.
1: ഇതൊക്കെ ആണെങ്കിലും ഭാർഗവൻ ആളൊരു പാവ. അതേസമയം കടച്ചത്തറയിലെ ശിവദാസന്റെ മോന് പട്ടാളത്ത് ജോലി കിട്ടി. ട്രെയിനിങ് കഴിയും മുമ്പേ ശിവദാസൻ എന്തെല്ലാം പുളുവായി നാട്ടി വന്ന് പറഞ്ഞത്.
0: ശിവദാസന്റെ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ ഒക്കത്തില്ല. ഒരു ദിവസം എന്നോട് ഇവിടെ വന്നിരുന്ന് ചോദിച്ചു വീട്ടിൽ കോവയ്ക്ക ഉണ്ടോന്ന്. എന്റെ കഷ്ടകാലത്തിന് ഇല്ലെന്ന് ഞാനെന്ന് പറഞ്ഞു പോയി.
1: ഓ, പിന്നെ കോവയ്ക്ക കൃഷിയെ കുറിച്ച് പരത്തി അങ്ങ് പറയാൻ തുടങ്ങി കാണും.
0: കൊള്ള, കോവയുടെ കമ്പ് മുറിച്ചു വെക്കുന്നത് മുതല് അത് പറിച്ചെടുത്ത് കൊടുത്ത് കാശ് മേടിക്കുന്നത് വരെ പറഞ്ഞു. ഇയാളെ ഭാര്യ എങ്ങനെ സഹിക്കുന്നു?
1: അത് എനിക്ക് അറിഞ്ഞൂടെ. വീട്ടിൽ നിൽക്കുമ്പോ ശിവരാസന്റെ വായി നാവുണ്ട് തപ്പി നോക്കണം. ഒരക്ഷരം മിണ്ടത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശിവരാസൻ ആയിരം നാവാ.
0: അയ്യോ, ഇങ്ങനെ തോതോരാതെ വർത്തമാനം പറയുന്ന കൊറേ പേര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഓണക്കാലം വരുമ്പോ എവരെ എല്ലാം കൂടെ ഒരുമിച്ചിരുത്തി ഒരു വിഷയം കൊടുത്തിട്ട് സംസാരിക്കാൻ പറയണം.
1: ഫസ്റ്റ് ആദ്യം തുടങ്ങുന്ന ആള് നിർത്തിയിട്ട് വേണ്ടായോ അടുത്ത ആള് തുടങ്ങാൻ?
0: അത് ശരിയാ ചേട്ടാ, ആദ്യം തുടങ്ങുന്ന ആള് നിർത്തത്തില്ല, അല്ലെങ്കിൽ പിന്നെ വിസിലും പിടിച്ചോണ്ട് റെഫറിയെ നിർത്തണം.
1: നമ്മുടെ പുരുഷോത്തമനും ചേനാട്ടെ പ്രഭാകരൻ പുലിന്റെ അയ്യത്തെ തോമസ്, ഇങ്ങനെ കുറെ പേരുണ്ട്. പ്രഭാകരനാണെ പിന്നെ അവിടെ മിണ്ടത്തില്ല.
0: പ്രഭാകരൻ വല്ലപ്പോഴും ചെറുതായിട്ടൊന്ന് ചിരിക്കും, അത് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു കഴിയുമ്പോഴേ.
1: അതെ,
0: ഒരർത്ഥത്തിൽ ചിന്തിച്ച ഈ ചിരിയും പറച്ചിലും മാത്രമേ ഉള്ളു ജീവിതത്തിൽ മിച്ചം. ശ്വാസം പിടിച്ച് ആരോടും മിണ്ടാതെ നടക്കുന്നവരുടെയും ശ്വാസം ഒരു ദിവസം നിൽക്കും. ചിരിച്ചും പറഞ്ഞ് നടക്കുന്നവരും മേപ്പോട്ട് പോകും.
1: നീ എവിടെ ആയിരുന്നു?
2: ബാലകൃഷ്ണൻ ചേട്ടന്റെ കൂടെ കൊടുങ്ങല്ലൂരില്ലേ, ജോലിക്ക് പോയി.
0: പണി പൂർത്തിയായില്ലയോ?
2: ഇല്ല മാവി, ഇനി അടുത്ത ആഴ്ച പോണം.
1: നീ മാത്രമേ?
2: ഞങ്ങൾ ഏട്ട് വരണ്ട അമ്മാവാ, താമസിക്കാനവിടെ സ്ഥലമൊക്കെ ഉണ്ട്.
1: എടാ പിന്നെ നിന്റെ അയലത്തെ രാമകൃഷ്ണന്റെ ഭാര്യയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയോ?
2: ആര് പറഞ്ഞമ്മാവാ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന്?
0: പറഞ്ഞത് ആരാണെന്ന് അറിഞ്ഞാൽ നീ മറുപടി പറയത്തുള്ളോ?
2: അമ്മാവി, സൗദാമിനി ചേച്ചിക്ക് പനിയും നെഞ്ചുവേദനയും വന്നത് ശരിയാ. ആയുർവേദ മരുന്നല്ലാതെ മറ്റൊന്നും ചേച്ചി കഴിക്കത്തതും ഇല്ല. അവസാനം അസുഖം കൂടിയപ്പോ രാമകൃഷ്ണൻ ചേട്ടനും മോനും കൂടെ വഴക്ക് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയത്.
0: അസുഖം കൂടുമ്പോ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചേ പറ്റൂ.
2: രണ്ടു ദിവസം കിടന്നപ്പോ തന്നെ പനി അങ്ങ് മാറി. പക്ഷെ നെഞ്ചുവേദനയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. കഫക്കെട്ടുള്ളതുകൊണ്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും രാമകൃഷ്ണൻ ചേട്ടനും മോനും കൂടെ നിർബന്ധിച്ച് ചേച്ചിയെ കാർഡിയോളജിസ്റ്റെ കാണിച്ച് ECG എടുത്ത്. അതിലൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ.
1: പിന്നെന്തിനാ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്?
2: കാർഡിയോളജി ഡോക്ടറെ കാണിച്ചിട്ട് ആ മുറിയിന്ന് സൗദാമിനി ചേച്ചി ഇറങ്ങി വരുന്നതേ ഈ നാട്ടിൽ ആരാണ്ട് കണ്ട്. കണ്ട കാക്ഷി കിഴക്കെ മുക്കി ചെന്നിരുന്ന് പറഞ്ഞ് സൗദാമിനി ചേച്ചിക്ക് ഹൃദയസംബന്ധമായ അസുഖമാണെന്ന്. തീർന്നില്ല അമ്മാവാ, ഡിസ്ചാർജ് ചെയ്തിട്ടേ സൗദാമിനി ചേച്ചി ആലപ്പുഴയിലെ മോടെ വീട്ടിലോട്ടാ പോയത്. അതിനാൾക്കാര് നടന്നു പറഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തെന്ന്.
1: പിന്നെ ഒരു കാര്യം പറഞ്ഞ്, സൗദാമിനിയുടെ മൂത്ത മകൻ അവധി എടുത്തുകൊണ്ട് ഗൾഫിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന്.
0: ഞാനതല്ല ആലോചിക്കുന്നത്, ഈ സൗദാമിനി ഗൈനക്കോളജി ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ അവൾക്ക് വിശേഷം ഉണ്ടായെന്ന് നടന്നങ്ങ് പറഞ്ഞു നടന്നേനെ.
1: അതെ, അതിനും ആൾക്കാര് മടിക്കത്തില്ല.
0: ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്താലേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ വിതരണം അങ്ങ് നടക്കും.
1: സൗദാമിനി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തെന്ന് നാട്ടുകാര് പറഞ്ഞ കാര്യം സൗദാമിനി അറിഞ്ഞോ?
2: അറിഞ്ഞ് മോൻ ചെന്ന് പറഞ്ഞു. സൗദാമിനി ചേച്ചി ഇത് ഭയങ്കര ചിരിയായിരുന്നു.
0: അയ്യോ, എന്തേലും ഒന്ന് കിട്ടിയാ മതി, അപ്പോഴേ വെച്ചങ്ങ് കത്തിക്കും. സത്യം കണ്ണു തുറക്കും മുമ്പേ ഉലകം ചുറ്റും കള്ളം പരക്കും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

കുട്ടികളക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ച് മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറമാകത്തി മികിടത്തി മൃഗത്തി ി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ

0: മധുചന്ദ്രബിംബമേ അന്തിവയിൽ പൊന്നുതിരം ഏതൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവനും
1: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
2: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
1: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: കേട്ടുമെടുക്കാത്ത ഈണങ്ങളും ഉള്ളിത്തൊട്ട വരികളുമായി പാട്ടുകളുടെ വസന്ത ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതേ, ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജന്റീനയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544700902. ഇന്ന് June 25 എന്നൊരു പ്രത്യേകതയുണ്ട്. സംഗീത ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച പോപ്പ് രാജാവ് മൈക്കിൾ ജാക്സൺ നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസമാണ്. അപ്പോൾ മൈക്കിൾ ജാക്സന്റെ ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം.

0: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544701912. ഇപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ അമ്മേ, എങ്ങനെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു അല്ലേ? ഹലോ, സുഖമായിട്ട് പോകുന്നു അല്ലേ? അമ്മക്ക് ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് വേണ്ടേ?
1: എനിക്ക് വേണ്ടുന്ന പാട്ട് നക്ഷത്ര ദീപങ്ങൾ.
0: നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, ആ പാട്ടാണോ? ഓക്കെ, ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
1: എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ അമ്മ ഈ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ, ഇതാ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, എന്റെ പേര് ശ്യാം. എനിക്ക് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ മായാ മോഹിനിക്കൊരു മകൻ പിറന്ന എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇതിന്റെ റഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544740912. വേഗമായിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ പറഞ്ഞോളൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ട ചേട്ടന് വേണ്ടേ? പേര് പറഞ്ഞു.
1: 1991
0: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ
1: ചേട്ടാ? ഇന്ന് ഈ പാട്ട് എന്റെ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ ചേട്ടാ, അപ്പോൾ ചേട്ടാ ഈ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹലോ, ഞാൻ കവിത സർവമ്മ എന്ന സിനിമയിലൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ് കവിത. അപ്പോൾ കവിതയ്ക്ക് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
6: അങ്ങനെ രണ്ട് നല്ല പാട്ടാക്കിയിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് റേഡിയോ നൈറ്റി 1.2, രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർജ്ജ നിധിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
7: ഹലോ
6: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
7: ഇത് കരുനാഗപ്പള്ളി ഒട്ടത്തുനോക്കി നഗികുമാർ.
6: ആ, പറഞ്ഞോളൂ ചേട്ടാ. അവിടെ മഴ, അവിടെ മഴ ഉണ്ടോ?
7: മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യും, ഒന്ന് തോരും.
6: പെയ്യും തോരും, പെയ്യും തോരും ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ?
7: ഇങ്ങനെ നിൽക്കുകയാണ്.
6: ഓക്കെ.

0: ഓക്കെ,
1: അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
0: ഓക്കെ
1: ശരി കേട്ടോ. നമുക്കൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹൈ ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്, ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവ്വാക്കാവ്. പ്ലീസ് പ്ലേ ദി സോങ് കാറ്റേ കാറ്റേ ഈ പൂങ്കാവനത്തിൽ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് സ്മിത ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻഡ്രോയിഡ് 91.2, രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജൻ നിധിനാണ്. നമ്മളിതുപോലെ പണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡർമാര് ഇതേപോലെ മിണ്ടുന്നവരുടെ പേരുകൾ ബോർഡിൽ എഴുതുമായിരുന്നു. എന്റെ എഴുതിയിട്ടുണ്ട്, ഇഷ്ടംപോലെ വട്ടം എന്റെ എഴുതിയിട്ടുണ്ട് പേരുകൾ. ഇങ്ങനെ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ ക്ലാസ്സിലെ കറുത്ത ബോർഡിൽ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു, നിധിൻ ദാസ് എന്ന് പറഞ്ഞ്. അപ്പോൾ മിണ്ടുക, അടി പേടിച്ച് നമ്മൾ മിണ്ടായിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ക്ലാസ് ചേർത്ത് മിണ്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. മിണ്ടുക, മിണ്ടാത്തവരുടെ പേരുകൾ ഇന്നേ വരെ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിളിക്കുക, ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700914. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് നിങ്ങളുടെ കോളുകൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, ആ കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം നിധിൻ.
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദം തിലാനൂരാണ്.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം. പിന്നെ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ലേനും. ഇന്നലെ
1: മഴ പെയ്തല്ലേ? ഇവിടെയും പെയ്തു. മഴ
2: പെയ്തു അല്ലേ?
1: ആ, പറഞ്ഞോളൂ.
2: അവര് മഴ കിട്ടിയതിന്റെ അവര് സന്തോഷമുണ്ട്. അപ്പം എനിക്കിന്നൊരു പാട്ട് കേൾക്കണം എന്റെ റേഡിയോയിൽ കൂടി.
1: പറയൂ, പാട്ടാണ് വേണ്ടേ?
2: എനിക്ക് കേൾക്കേണ്ട പാട്ട് നമ്മുടെ പിന്നെ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ ഒളിച്ചു
1: പ്രണയവർണ്ണം. നല്ലൊരു പാട്ടാണ്.
2: നല്ലൊരു പാട്ടാണ്. കാരണം എല്ലാവർക്കും ആ സിനിമയിലെ മറ്റേ ഇതാ പാട്ടല്ലേ, പിന്നെ വേറൊരു പാട്ടില്ല, അല്ല ഡാൻസ് കളിക്കാൻ പറ്റിയൊരു പാട്ടതാ, കണ്ണാടി കൂടും കൂട്ടി, അതല്ലേ ആവശ്യപ്പെടില്ലേ? അപ്പൊ എനിക്കിന്ന് കേൾക്കേണ്ട ഈ പാട്ടാണ് ഒത്തിരി ഒത്തിരി
1: ഒത്തിരി സ്വപ്നങ്ങൾ. ഓക്കേ, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ചേട്ടാ?
2: ഇത് എന്റെ മക്കളായ വിഷ്ണുപ്രിയക്കും നിവേദക്കും, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട
1: പാട്ടാണല്ലേ. അപ്പൊ നമുക്ക് അവർ രണ്ടുപേർക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ വേണ്ടി.
2: ഓക്കെ
1: ചേട്ടാ, ഇതാ നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഒരു കിളി പാട്ട് മൂളവേ എന്ന പാട്ട് ചോദിച്ചിരിക്കുകയാണ് സുനിൽ പള്ളിമൺ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ഈ പാട്ടും ആസ്വദിക്കാം.
0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ, തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി എസ്ഐ സെൻട്രൽ വിത്ത് ആർജെ ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും ഇസൈ.

തിരികെ എത്തിരിക്കുകയാണ് ഇതിൻ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. നമുക്കിപ്പോൾ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? അമ്മയ്ക്ക് ഇത് ആരാണ് വിളിക്കുന്നത്? ഇന്ന് ഏത് പാട്ടാ ഷൈജമ്മക്ക് വേണ്ടേ? നാടൻ പാട്ട്, കലാഭാമയുടെ നാടൻ പാട്ട് വേണല്ലേ? ആ പാട്ടുണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ നല്ലൊരു നാടൻ പാട്ട് എന്തായാലും അമ്മയ്ക്ക് വെച്ചു തരാം കേട്ടോ. അപ്പോൾ ഷൈജമ്മ ആയിരുന്നു നമ്മളെ വിളിച്ചത്. അപ്പോൾ ഷൈജമ്മക്ക് വേണ്ടി നല്ലൊരു നാടൻ പാട്ട് നമുക്ക് കേൾക്കാം. ഇതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ അനിയത്തിപ്രാവിന് പ്രിയരിവൾ നൽകും എന്ന പാട്ട് വെച്ച് തരണേന്ന് ചോദിച്ചിരിക്കുകയാണ് മണികണ്ഠൻ പിക്കിൾസ് തഴവയിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
0: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: അങ്ങനെ മനോഹരമായിട്ടുള്ള രണ്ട് പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, പറഞ്ഞോളൂ ഷാജിക്ക, എങ്ങനെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: എല്ലാം സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു.
0: ഓക്കെ ചേട്ടൻ,
1: എനിക്കൊരു പാട്ട് എല്ലാവർക്കും വേണ്ടി, എനിക്കും ബാക്കി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഏത് പാട്ടാണ്?
1: ഗോഡ് ഫാദർ എന്ന സിനിമയ്ക്കകത്ത്
0: പാട്ട്.
1: ഗോഡ് ഫാദർ എന്ന സിനിമ പാടത്തിനകത്ത് ഏതെങ്കിലും നല്ലൊരു പാട്ട്,
0: നല്ലൊരു പാട്ട് വെച്ചിരുന്നായിരിക്കും ചേട്ടന് വേണ്ടി കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൊണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ചിത്ര ചേച്ചി പാടിയ പുന്നാരപ്പൂവിലും കൊത്തി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

റഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, എന്റെ പേര് സൈനു. എനിക്ക് നയൻ എന്ന മൂവിയിലെ അഖില എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്: നമസ്കാരം ഗാനമഞ്ചരി, ഞാൻ മാരിയപ്പൻ, റിനിക ഫുഡ്സ്. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാഫായ ബിന്ദു ചേച്ചിയുടെ പിറന്നാളാണ്. ചേച്ചിക്ക് വേണ്ടി കണ്മണി പൂവേ കണ്ണാടി പൂവേ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റാഫുകളുടെ എല്ലാവരുടെ പേരെടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാലോ: ജസീല, മിനിയമ്മ, ഉദയ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

യെസ് നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജി നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700092. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിങ്, എന്റെ പേര് ജിനു. എനിക്ക് മിൻസാരക്കണ്ണ എന്ന തമിഴ് മൂവിയിലെ ഉൻപേർ സൊല്ല എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് എന്റെ വൈഫിന് വേണ്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇതാ നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, ആകാശദൂത് എന്ന ഫിലിമിലെ ശുഭയാത്രാ ഗീതങ്ങൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് വസുദേവ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേൾക്കാം.

യെസ് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പിയും ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. എന്നത്തെയും പോലെ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ആപത്തിൽ പൊട്ടിക്കരുന്ന സുഹൃത്തിനെ ചേർത്ത് പിടിക്കണമെങ്കിൽ ചേർത്ത് പിടിക്കണം, ചേർന്നിരിക്കണമെങ്കിൽ ചേർന്നിരിക്കണം. അല്ലാതെ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടെന്നും രക്ഷിക്കുമെന്നും ഒക്കെ പറയുന്നത് മണ്ടത്തരമാണ്. അവിടെ അവർ ദൈവമായി കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളെയാവും. ഒരു കെട്ടിപ്പടുത്തത്തിലൂടെയും ഒരു ചിരിയിലൂടെയും ഒക്കെ ദൈവമാകാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊന്നും ആരും പാഴാക്കരുത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്ക് ദേശം പാർട്ടി, BJP, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11ാമത് ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ.
3: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
2: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശു കിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwyd@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
2: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. ഒരു ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
2: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8 ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: 20 കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പുരോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
2: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലാൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി. സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നാടൻ ന്യായത്തിൽ പറഞ്ഞാൽ, കടൽ ആസ്വദിക്കണമെങ്കിൽ എന്തു വേണം? കടലിനടുത്തേക്ക് പോകണം. പുഴ ആസ്വദിക്കണമെങ്കിൽ എന്തു വേണം? പുഴയുടെ തീരത്ത് പോയിരിക്കണം. ചിലപ്പോൾ പുഴയിലൂടെ സഞ്ചരിക്കണം. ചിലപ്പോൾ നമ്മുടെ പാദങ്ങളോ നമ്മുടെ വിരലുകളോ ഒഴുകുന്ന തണുത്ത വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ ആ പുഴയുടെ സാന്നിധ്യം നാം അറിയും. പുഴയറിയാൻ കിടക്കയിൽ കിടന്ന് മനുഷ്യർക്കാവില്ല. ചിലപ്പോൾ സ്വപ്നം കാണാൻ പറ്റും. ആ സ്വപ്നങ്ങൾ അപൂർണതയോടെ ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അതറിയുമ്പോൾ, അതിൻ്റെ സാമീപ്യത്തിലുണ്ടാകുന്ന സുഖവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. നമുക്കെല്ലാവർക്കും സ്നേഹം കേൾക്കണം, സ്നേഹം കാണണം, സ്നേഹം അറിയണം, സ്നേഹം വേണം. എല്ലാവരും സ്നേഹിക്കണം. എൻ്റെ കുറ്റവും കുറവുകളും മനസ്സിലാക്കി സ്നേഹിക്കണം. ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഡിമാൻഡാണ്. മക്കൾ വീട്ടിൽ പറയാറുണ്ട്, അച്ഛനും അമ്മയും ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നില്ല. ഭാര്യ ഭർത്താവിനോട് പറയാറുണ്ട്, എന്നെ വല്ലാതെ സ്നേഹിക്കുന്നില്ല, മറിച്ചും തിരിച്ചുമൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സ്നേഹം അനുഭവിക്കണമെങ്കിൽ സ്നേഹത്തിനോടടുത്തേക്ക് നാം ചെല്ലാനാകണം. സ്നേഹത്തിനോടടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാനാകണം. അകലെ നിന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മലീമസമായ പലതും വാരിയെറിഞ്ഞിട്ട് സ്നേഹം അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന വിഡ്ഢിയെ എന്തു വിളിക്കാനാണ്? സ്നേഹം അനുഭവിക്കാൻ ആ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയണം. ആ സ്നേഹത്തിൻ്റെ സാമീപ്യത്തിലാണ് അതിൻ്റെ സാന്നിധ്യവും അതിൻ്റെ സന്തോഷവും നാം അറിയുന്നത്. അകലെ നിന്ന് മുൻവിധിയോടെ ചിലതൊക്കെ പറഞ്ഞുകൂട്ടി, ചിലതൊക്കെ ചിന്തിച്ചുകൂട്ടി, എന്തെല്ലാമോ കാട്ടിക്കൂട്ടിയൊക്കെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മക്കളൊക്കെ പലതും സ്വയം നാശകരമായി ചെയ്തു കഴിയുമ്പോൾ രക്ഷകർത്താക്കൾ പറഞ്ഞു കരയുന്നൊരു വാക്കുണ്ട്, എൻ്റെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞില്ല. അവളുടെ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മളും പോയില്ല, നമ്മളുടെ സ്നേഹത്തിനടുത്തേക്ക് അവളും എത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്നേഹത്തിൻ്റെ തീരത്തേക്ക് ചേർത്തടുക്കുമ്പോഴാണ് സ്നേഹം കൂടുതൽ മനോഹരമാകുന്നത്. അതിനുവേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നത് സന്തോഷകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഇസേ തെണ്ടറിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. നമ്മൾ പ്രണയത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പ്രണയം എന്നാൽ വിശ്വാസമാണ്, കരുതലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേ ഈ ഒരു പ്രണയത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊരു കള്ളം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പങ്കാളി പറഞ്ഞ ഒരു കള്ളം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ചില കള്ളങ്ങൾ നമ്മൾ പറയുന്നത് ആ ഒരു ബന്ധം തകർന്നു പോകാതിരിക്കാനാകും. എന്നാൽ മറ്റു ചില കള്ളങ്ങൾ ആ ഒരു ബന്ധത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി കളയും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു പ്രണയത്തിലെ കള്ളങ്ങളെ കുറിച്ചിട്ടാണ്. അതിലേക്കൊക്കെ പോകാം, പക്ഷെ അതിനു മുമ്പായി നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് മടങ്ങിയെത്താട്ടോ.

തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 ഇസേത്തണ്ടറിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമുക്കറിയാം, പ്രണയത്തിൽ കള്ളം പറയുന്നത് തെറ്റാണ്. പക്ഷെ ചില കള്ളങ്ങളൊക്കെ ഉണ്ട്, അതിനെ നമ്മൾ പാവം കള്ളങ്ങൾ എന്ന് വിളിക്കാല്ലേ. അതായത് കേൾക്കാരായി നമുക്ക് ഇത് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പാർട്ട്ണർ നമുക്ക് കഷ്ടപ്പെട്ട് അടുക്കളയിൽ കയറി എന്തൊക്കെയോ ഇങ്ങനെ പരീക്ഷിച്ച് ഒരു ബിരിയാണി ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവെക്കുകയാണെന്ന് വെക്കുക. ഒരു സ്പൂൺ എടുത്ത് വായിൽ വെക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഉപ്പും മുളകും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. പക്ഷെ നമ്മൾ അവിടെ സത്യസന്ധരാകാൻ നോക്കിയാൽ തീർന്നല്ലേ. അപ്പോ മുഖത്തൊരു ഐശ്വര്യമുള്ള ചിരിയൊക്കെ വരുത്തിയിട്ട് നമ്മൾ പറയും, യാ മോനെ അടിപൊളി ടേസ്റ്റ്, നീ ഉണ്ടാക്കിയത് കൊണ്ട് ഇതിന് നല്ല പ്രത്യേക ടേസ്റ്റ് ആണെന്നൊക്കെ. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളും. ബോയ്ഫ്രണ്ട് പൈസയൊക്കെ ഒളിപ്പിച്ച് വലിയ ആഗ്രഹത്തോടെ വാങ്ങി തന്ന ആ ഒരു ഡ്രസ്സ് അത്ര പോരെങ്കിൽ പോലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എന്റെ ഫേവറേറ്റ് കളറാന്നൊക്കെ പറയുമ്പോ അവന്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ. ഇതിനെയൊക്കെയാണ് പ്രണയം എന്ന് പറയുന്നത്. ഇത്തരം കള്ളങ്ങള് ആരെയും ചതിക്കാനോ പറ്റിക്കാനോ എന്നുള്ളതല്ലോ, മറിച്ച് നമ്മളുടെ പങ്കാളി സങ്കടപ്പെടരുത്, അവരുടെ ആത്മവിശ്വാസം കുറയരുതെന്ന് കരുതി മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രണയത്തിലെ ഇത്തരം ചെറിയ പാവം കള്ളത്തരങ്ങളൊക്കെ ഒരുതരം സുഖമുള്ള രസമാണല്ലേ. പക്ഷെ നമ്മളുടെ ഈ ഒരു ബന്ധത്തെ പോലും വളരെ നിസ്സാരം തകർത്ത് കളയാൻ പറ്റുന്ന ഒരുപാട് കള്ളങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം വീണ്ടും ഒരു പാട്ടിന് ശേഷം മടങ്ങിയെത്താട്ടോ.

വീണ്ടും തിരികെത്താം. ഇത് എന്റെ റേഡിയോ 91.2 ഇസി തെൻട്രൽ. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് പ്രണയത്തിനെ കുറിച്ചും കൂടി ഗൗരവമുള്ള മറ്റൊരു കള്ളത്തെ കുറിച്ച് സംസാരിക്കാം. ഭയം കൊണ്ടുള്ള കള്ളങ്ങൾ. പലപ്പോഴും നമ്മൾ പങ്കാളിയോട് കള്ളം പറയുന്നത് അവരെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ആയിരിക്കില്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലെ ഭയം കൊണ്ടായിരിക്കാം. എന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അറിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞാൽ ഈ ഒരു പങ്കാളി എന്നെ തെറ്റിദ്ധരിക്കുമോ, എന്നെ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ അവരെ അത് വിഷമിപ്പിക്കുമോ എന്ന പേടി കൊണ്ടാകാം പലരും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്. അത് വെറും ഒരു ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരുന്നതും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയം കൊണ്ട് നമ്മൾ താൽക്കാലികമായി പറയുന്ന ഈ ഒരു കള്ളത്തരങ്ങൾക്ക് ഒരു ടൈം ബോംബ് പോലെയാണ്. എപ്പോഴെങ്കിലും ഈ ഒരു സത്യം പുറത്തു വരുന്ന സമയത്ത് നമ്മൾ കള്ളം പറഞ്ഞത് പേടിച്ചിട്ടാണെന്ന് പങ്കാളി ചിന്തിക്കത്തില്ല, പകരം ഇത്രയും നാൾ എന്നെ പറ്റിക്കുകയായിരുന്നു എന്നായിരിക്കും അവർ കരുതുന്നത്. അന്ന് അവരുടെ ഉള്ളിൽ തകരുന്നത് നമ്മളോടുള്ള ഒരു വിശ്വാസമായിരിക്കാം. നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മുടെ പങ്കാളിയെങ്കിൽ നമ്മളുടെ ഇന്നലകളെയും അവർക്ക് സ്വീകരിക്കാൻ കഴിയണം. പ്രണയത്തിൽ ഭയത്തേക്കാൾ വലുതായിരിക്കണം പരസ്പരമുള്ള വിശ്വാസം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?

വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഇസേ സെന്ററിലാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇതി വന്നെത്തി നിൽക്കുന്നത് പ്രണയത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഒരിടത്താണ്, ദി ഡേഞ്ചർ സോൺ. വിശ്വാസവഞ്ചന ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി പറയുന്ന കള്ളങ്ങൾ, നമ്മുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മൾ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുന്ന ഒരാളെ പറ്റിച്ചുകൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പ് മറച്ചു വെക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് കള്ളങ്ങൾ പറയുന്നത് ആ ഒരു പ്രണയത്തെ കൊന്നു കളയുന്നതിന് തുല്യല്ലേ. അവിടെ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കള്ളം പറഞ്ഞത് നമ്മൾ ജയിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ജയിക്കുകയല്ല, നമ്മളെ അത്രയും മാത്രം വിശ്വസിച്ചിരുന്ന ആ ഒരു പാവ ഹൃദയത്തെ നമ്മൾ തോൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു തവണ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, അതാണ് വിശ്വാസം. ഒരു നൂലിൽ കെട്ടിത്തൂക്കിയ കണ്ണാടിപ്പാത്രം പോലെയാണത്. ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാല് പിന്നെ എത്ര എത്ര ഒട്ടിച്ചാലും അതിലെ വിള്ളലുകൾ എപ്പോഴും ബാക്കി ഉണ്ടാകും. സ്നേഹമല്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവമെങ്കിലും നിങ്ങൾ കാണിക്കണം. അതിനു പകരം സ്നേഹം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് കള്ളത്തരങ്ങൾക്കിടയിലൂടെ ഒരു ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര ക്രൂരതയാണ്. കാരണം ആ ഒരു കള്ളത്തരങ്ങൾ എന്തെങ്കിലും പുറത്തറിയുന്ന സമയത്ത് തകരുന്നത് ആ ഒരു വ്യക്തിയുടെ പ്രണയം മാത്രമല്ല, ഒരുപക്ഷെ മറ്റൊരാളെ വിശ്വസിക്കാനുള്ള അവരുടെ ആകെപ്പാടെയുള്ള ഒരു ശക്തി കൂടിയാണ് നശിച്ചാകുന്നത്. നിങ്ങൾക്കൊരാളെ ഒരു ബന്ധത്തിൽ നിന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാന്യമായി അവരോട് തുറന്ന് സംസാരിക്കുക, അല്ലാതെ ഒരിക്കലും കൂടെ നിർത്തിക്കൊണ്ട് വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക. വീണ്ടും നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടാലോ.

വീണ്ടും മടങ്ങിയെത്താം. ഇത് എന്റെ റേഡിയോ 91.2 ഇസേ തെണ്ടറിൽ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇനി നമുക്ക് പ്രണയിക്കുന്നവർക്കിടയിലെ ആഗോള സ്ഥിരം കള്ളത്തരം കണക്ക് നോക്കിയാലോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം തോന്നാറുണ്ടായിരിക്കും, ഓ ഇത് ഞാൻ സ്ഥിരം പറയുന്നതാണല്ലോ എന്ന് അല്ലേ. അപ്പോ ഒന്നാമത്തെ

പറയുകയാണെങ്കിൽ നമ്മുടെ ലവർ നമ്മളെ കാണാൻ വിളിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മളാണെങ്കിൽ വീട്ടിൽ ബെഡിൽ നിന്ന് എണീറ്റിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല, പല്ലും തേച്ചിട്ടില്ല, എണീറ്റിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഫോൺ എടുത്തിട്ട് എന്താണ് പറയുന്നത്, ദാ മോളെ ഞാൻ ഇപ്പൊ എത്തിക്കഴിഞ്ഞു, ഇതേ ഒരു ജംഗ്ഷൻ കൂടെ കഴിഞ്ഞു, ഇനി ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാന്ന് പറയല്ലേ. ഇത് ലവറിന്റെ ഇടയിൽ മാത്രമല്ല കേട്ടോ, ഫ്രണ്ട്ഷിപ്പിന് ഇടയിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി അടുത്തത് നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ നമ്മളിങ്ങനെ പിണങ്ങി മുഖമൊക്കെ കറപ്പിച്ച് നിൽക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് നമ്മള് നമ്മുടെ അടുത്ത് നമ്മുടെ പാർട്ണർ വന്ന് ചോദിക്കുകയാണ്, ഡി നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ വലിയ പോസൊക്കെ ഇട്ട് പറയും, ഏ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു ദേഷ്യമില്ല, എനിക്ക് ആരോടും ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നിങ്ങനെ പറയല്ലേ. പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളോടാണ്, നിങ്ങളുടെ പെൺകുട്ടി നിങ്ങളുടെ പാർട്ണർ എന്തൊക്കെയോ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണ്, നമ്മളത് തുടർന്നൊന്നും പറയത്തില്ല കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ കാണിക്കാനൊക്കെ അറിയത്തുള്ളൂ, നമ്മളിങ്ങനെ മുഖം കറുപ്പിക്കും, മുഖം വെച്ചിട്ട് വാട്ടിയൊക്കെ വെച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പം അവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. ഇനി അടുത്തതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേട്ടോ, അതായത് നമ്മൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറഞ്ഞ് ഒരുപാട് ഇമോജീസ് ഒക്കെ അയച്ചിട്ട് നമ്മൾ ചാറ്റ് അവസാനിപ്പിക്കാറുണ്ട്. അപ്പം നമ്മളെന്താണ് കരുതുന്നത്, നമ്മുടെ പാർട്ണർ നമ്മളോട് ലാസ്റ്റായിട്ട് ചാറ്റ് ചെയ്ത് ഉറങ്ങി, അപ്പം എന്നിട്ട് ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കിടന്ന് സുഖമായിട്ട് അവിടെ കിടന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ചിന്തയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും എവിടോട്ട് പോകും, ഇൻസ്റ്റഗ്രാമിലേക്ക് സ്ക്രോൾ ചെയ്യാൻ പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്, എനിക്ക് ഉറക്കമൊക്കെ വരാത്തത് കൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിപ്പോയതാന്ന് പറയാറുണ്ട്. ഇപ്പോൾ കള്ളത്തരമായിട്ട് എടുക്കുന്നവരുണ്ട് കേട്ടോ, സീരിയസ് ആയിട്ടുള്ള കള്ളത്തരമായിട്ട് എടുക്കുന്നവരുണ്ട്. ഒരു ഭാഗത്ത് നിന്നിട്ട് ഗുഡ് നൈറ്റും സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറഞ്ഞിട്ട് മറുഭാഗത്ത് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് മറ്റൊരാളുടെ ചാറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരോടല്ല, നമ്മളിത് തമാശയായിട്ടുള്ള കുറച്ച് കള്ളത്തരങ്ങളുണ്ടല്ലോ, കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ, അതിനെയാണ് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് നേരം കൂടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യണം തോന്നി, വീഡിയോസ് ഒക്കെ കാണണം തോന്നി കഴിയുമ്പോൾ നമ്മൾ പോയി കാണും, നമ്മളുടെ പാർട്ണർ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോയി ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യാറുണ്ട്. അപ്പോൾ പാർട്ണർ തൂക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ അത് ഞാൻ ഉറക്കം വരാതെ കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ എന്താണ് റിലേഷൻഷിപ്പിന് ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ലല്ലേ. ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങളും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളതാണ് വളരെയധികം നല്ലത്. അതൊക്കെ ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പുറയിലൊക്കെ പോകുന്നത് രസമല്ലേ അല്ലേ. അതൊക്കെ ഇല്ലാതെ എന്താണ് ഒരു അടി വഴക്കും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും ഒക്കെ ഇല്ലാതെ എന്താണൊരു പ്രണയം എന്ന് പറയുന്നത്. പ്രണയം തന്നെയല്ല ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അവിടെ കുറച്ച് കുറച്ച് പിണക്കം വേണം, ആ പിണക്കത്തിന് ശേഷം വീണ്ടും ഒരു ഇണക്കം. ആഹാ, അത് സൂപ്പർ ഒരു സംഭവമാണല്ലേ. ആ ഒരു പിണക്കത്തിന് ശേഷമുള്ളൊരു ഇണക്കം എന്ന് പറയുന്നത് നല്ലൊരു രസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പെൺകുട്ടികൾ കുറച്ചധികം പോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആൺകുട്ടികളുടെ സ്ഥിരം പരിപാടിയാണ് നമ്മൾ ചൊറിഞ്ഞ് മാന്തി വന്ന് മിണ്ടിക്കുക എന്ന് പറയുന്നതൊക്കെ അല്ലേ. പിന്നെ ഇനി നമ്മുടെ പാർട്ണർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ അറിയാതെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പിന്നെയും പറയുകയാണ്, ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ക്ഷമിക്കുക. നമ്മുടെ ആത്മവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു ബന്ധങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് വളരെയധികം നല്ലത്. പിന്നെ ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണറിൻ്റെ അടുത്ത് അത് തുറന്ന് സംസാരിക്കുക കേട്ടോ. ആ ഒരു ബന്ധം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ നിസ്സാരം തച്ചുടച്ച് കളയാൻ വളരെയധികം എളുപ്പമാണല്ലേ. അപ്പോൾ അത് ബിൽഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇവ പ്രണയമില്ലാത്തവർക്ക് പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രണയിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പ്രണയത്തിൽ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടാം. അതുവരെ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.